0: is going to show himself.
1: യേശു ക്രിസ്തുവിനെ തന്നെത്താൻ വ്യക്തമായി അവൻ പ്രദർശിപ്പിക്കുവാൻ പോകുന്ന ദിവസമാണെന്ന്.
0: Amen.
1: Amen.
0: Amen.
1: Amen.
0: I vowed to God many years ago that wherever I will go, I will preach on the blood of Jesus Christ.
1: ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനോട് ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സത്യപ്രതിജ്ഞ ചെയ്തു, ഞാൻ എവിടെ പോയാലും യേശുക്രിസ്തുവിന്റെ രക്തത്തെ പറ്റി പ്രസംഗിക്കുമെന്ന്.
0: As I understand, the blood of Jesus Christ is the heartbeat of the gospel.
1: എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു, സുവിശേഷത്തിന്റെ ഹൃദയ സ്പന്ദനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്.
0: And you are going to be blessed, and you are going to be saved, you are going to be delivered, you are going to be set free from every curse and from every bondage in the mighty name of Jesus.
1: എന്നാൽ രാത്രിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു, വിടുവിക്കപ്പെടുവാൻ പോകുന്നു, സകലവിധ ബന്ധനങ്ങളിൽ നിന്നും വിമുക്തരായി സ്വാതന്ത്ര്യത്തോടെ അനുഗ്രഹം പ്രാപിച്ച് ഇവിടെ നിന്ന് മടങ്ങി പോകുവാൻ പോകുന്നു.
0: Jesus is indeed the resurrection and the life.
1: യേശു ക്രിസ്തു പുനരുത്ഥാനവും ജീവനും അത്രേ.
0: And he is here as your healer as well.
1: ഇന്ന് രാത്രിയിൽ യേശു ഇവിടെ ഉണ്ട്, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതോടൊപ്പം.
0: Now let me come to my scripture. It is from 1 Peter chapter 1 verses 18 and 19.
1: ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പത്രോസ്.
0: And 1 Peter chapter 1 verses 18 and 19.
1: ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യങ്ങൾ.
0: Knowing that you were not redeemed with corruptible things like silver or gold from your aimless conduct received by tradition

0: from your fathers, but with the precious blood of Christ, as of a lamb without blemish and without spot.
1: ഒന്ന് പത്രോസൊന്നാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
0: And one other scripture from 1 John chapter 1 verse 7. But if we walk in the light as he is in the light, we have fellowship one with another, and the blood of Jesus Christ, his Son, cleanses us from all sin. Shout amen.
1: Amen. ഇതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിക്കുന്നു. 1 യോഹന്നാൻ 1:7. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ എന്ന് പറഞ്ഞാട്ടെ.
0: Hallelujah.
1: Hallelujah.
0: The blood of Jesus Christ, his Son, washes us from every sin. There is power in the blood of Jesus.
1: അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്.
0: I want all of us to shout as loud as we can, there is power in the blood of Jesus.
1: നിങ്ങൾക്ക് ശബ്ദം ഉപയോഗിക്കാവുന്നതിന്റെ പരമാവധി എടുത്തുകൊണ്ട് ഇന്ന് രാത്രി പറയണം, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ടെന്ന്. ഒരുമിച്ച് പറയാം.
0: And again.
1: ഒരിക്കൽ കൂടി.
0: And one more time.
1: ഒരിക്കൽ കൂടി.
0: Hallelujah.
1: Hallelujah.
0: There is power in the blood of Jesus to wash away the sins of all people, of all times, of all generations, past, present, and future.
1: യേശുക്രിസ്തുവിന്റെ രക്തത്തിന് സകല വംശത്തിലും സകല വർഗത്തിലും വർണ്ണവർഗാതി ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും ജീവിച്ചിരുന്ന ആളുകളും ഇനിയും ജീവിക്കുവാനുള്ളവരുടെയും പാപത്തെ കഴുകുവാൻ ശക്തിയുണ്ട്.
0: Amen.
1: Amen.
0: This is a powerful statement. It's a powerful statement.
1: ഇത് ശക്തമായിട്ടുള്ളതാകുന്ന ഒരു വാക്കാണ്.
0: I never forget, many years ago, a lady here in India said to me, she said to me, I can't understand that.
1: ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യയിൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞത് എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്തതാണ്.
0: She said to me, how can you say that the blood of one man can wash away the sins of all people and of all times?
1: ആ സഹോദരി എന്നോട് പറഞ്ഞത് എങ്ങനെ ഒരൊറ്റ വ്യക്തിയുടെ രക്തം കൊണ്ട് സകല നൂറ്റാണ്ടുകളിലും ജീവിച്ചിരുന്ന സകല മാനവരാശിയുടെയും പാപം കഴുകുവാൻ കഴിയും.
0: She said to me, if your Jesus was a very good man, maybe his blood would have the power to wash away the sins of 100 people, but no more.
1: യേശുക്രിസ്തു നിങ്ങൾ പറയുന്നത് പോലെ അത്ര നല്ല വ്യക്തിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ യേശുവിന്റെ രക്തം കൊണ്ട് 100 പേരുടെ പാപം കഴുകുവാൻ കഴിഞ്ഞേക്കാം.
0: And she said, maybe if your Jesus was a very, very, very, very good man, maybe his blood could wash away the sins of 1,000 people, but no more.
1: ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ അത്ര ശ്രേഷ്ഠമായ രീതിയിൽ, ഏറ്റവും മെച്ചമായ രീതിയിൽ യേശു നല്ലവനായിരുന്നെങ്കിൽ 1,000 പേരുടെ രക്തം കഴുകും, പാപം കഴുകുവാൻ കഴിയും. അതിനപ്പുറത്ത് പറ്റില്ല.
0: But the Bible still says the blood of Jesus Christ, his Son, washes us, the whole world, from all their sins. Shout again, amen.
1: മനുഷ്യർ എങ്ങനെ വിശ്വസിച്ചാലും എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം സകല മാനവരാശിയുടെയും പാപം കഴുകുവാൻ മതിയായതാണ്. ആമേൻ എന്ന് പറഞ്ഞാട്ട്.
0: ഹല്ലേലൂയ.
1: ഹല്ലേലൂയ.
0: She said, said to me, "Tell me, what is the secret of the power of the blood of your Jesus?"
1: അവൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് എന്നോട് പറയാമോ?
0: And this is exactly what I want to tell you here tonight. I want to speak to you about the secret, which is no more a secret, of the power of the blood of Jesus.
1: അവള് ചോദിച്ച ആ ചോദ്യത്തിന്റെ അതേ ഉത്തരമാണ് ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും കേൾക്ക ഞാൻ പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന്.
0: Why do we Christians say there's power in the blood of Jesus to wash away the sins of all people of all times and generations?
1: എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളാകുന്ന നാം പറയുന്നത് എല്ലാ വർഗത്തിലും എല്ലാ ഭാഷയിലുമുള്ള സകല മാനവരാശിയുടെയും പാപത്തെ കഴുകുവാൻ യേശുവിന്റെ രക്തം കഴിയുമെന്ന്?
0: I want to give you two reasons.
1: ഇന്ന് രാത്രിയിൽ രണ്ട് കാരണങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട്.
0: Reason number one.
1: ഒന്നാമത്തെ കാരണം,
0: there's power in the blood of Jesus because the Bible says so, and the Bible is the word of God, and God is not a man that he should lie.
1: ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ടെന്ന് പറയുവാൻ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ദൈവത്തിന്റെ തിരുവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാകുന്നതിനാൽ അത് ദൈവത്തോട് ശക്തിയുണ്ട്. ആർക്കും അതിന്റെ ശക്തി മാറ്റുവാൻ കഴിയാവുന്നതല്ല.
0: Jesus said, "Heaven and earth shall pass away, but my word shall never ever pass away."
1: യേശു ക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ ഈ വചനമോ ഒരു നാളും മാറ്റപ്പെടുവാൻ പോകുന്നില്ല.
0: Hallelujah!
1: Hallelujah!
0: I've used this before.
1: ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്.
0: But this is to me so, what shall I say, so such a strong little experience I had.
1: Hallelujah! ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഒരു പുതിയ ബലമുള്ള കരുത്തേറ്റ ഒരു അനുഭവമായി എനിക്ക് തോന്നുകയാണ്.
0: It was in my own country.
1: ഞാൻ എൻ്റെ സ്വന്തം രാജ്യത്തായിരുന്നു.
0: In Germany, a young man comes to me.
1: ഒരു ജർമ്മനിയിൽ വെച്ച് ഒരു മനുഷ്യൻ എൻ്റെ അരികിൽ വന്നു.
0: He points to my Bible and he says to me, "Preacher, I don't like your book."
1: ആ എൻ്റെ വേദപുസ്തകത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, പ്രാസംഗിക നിന്റെ ഈ പുസ്തകത്തെ എനിക്ക് ഇഷ്ടമല്ല.
0: I said, "Why not?"
1: ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്?
0: He said to me, "Your book is 2000 years old."
1: നിന്റെ ഈ പുസ്തകം 2000 വർഷം പഴക്കമുള്ളതാണ്.
0: It is not old, it is antique.
1: ഇത് ആ പഴയതല്ല, ഇത് പുരാതനമാ.
0: He said, "I am 17 years old."
1: ഞാൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 17 വയസ്സുണ്ട്.
0: I don't like to live by a book that is so antique.
1: പുരാതനമായിട്ടുള്ള ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ട് ജീവിക്കുവാൻ ഈ ചെറുപ്പക്കാരനായ എന്നെ കൊണ്ട് പറ്റില്ല.
0: I want to be modern. I live today.
1: നവീനമായിട്ടുള്ള പുതിയതായിട്ടുള്ള ഇന്നത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം.
0: I looked at him. I love young people.
1: എനിക്ക് ചെറുപ്പക്കാരെ വളരെ ഇഷ്ടമാണ്. ഞാൻ അവനെ ഒന്ന് നോക്കി.
0: I said to him, "It was in the middle of the day."
1: ഞാൻ ഒരു നല്ല ഉച്ച സമയമായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു,
0: "The sun was shining."
1: ഈ സൂര്യനെ നല്ല പ്രകാശം പ്രകാശിക്കുന്നുണ്ട്.
0: I said, "Young man, have a look at the sun."
1: ആ ചെറുപ്പക്കാരാ, നീ ഈ സൂര്യനെ നോക്കിയിട്ടുണ്ടോ?
0: The sun is much older than 2000 years.
1: 2000 വർഷത്തേക്കാൾ പഴക്കം ഈ സൂര്യനുണ്ട്.
0: I said, "Yet I have never heard anybody say I am cold because the sun is old."
1: എന്നിട്ടും ഞാൻ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എനിക്ക് ഭയങ്കര തണുപ്പ കാരണം ഈ സൂര്യൻ ഒത്തിരി പഴകി പോയതുകൊണ്ടെന്ന്.
0: The sun is true. The sun is very old, but it is very hot.
1: Hallelujah! സൂര്യൻ ഒത്തിരി പഴഞ്ചന ശരി തന്നെയാണ്, പക്ഷെ ഇന്ന് സൂര്യൻ അത്യുച്ഛമായിട്ടുള്ള ഉഷ്ണം തന്നുകൊണ്ടിരിക്കുന്നു.
0: And the Bible is very old, but it is very powerful.
1: യേശു ക്രിസ്തുവിന്റെ വചനം പഴയതായിരിക്കാം, എങ്കിലും അത് ശക്തി കൂടി കൂടി കൊണ്ടേയിരിക്കുന്നതാണ്.
0: It is powerful.
1: അത് ശക്തമായിട്ടുള്ള ആയുധമാണ്.
0: Truth will never get old. Truth is always true and remains powerful.
2: സത്യം ഒരിക്കലും പഴയതായി പോകത്തില്ല. സത്യം എന്നും ശക്തിയുള്ളതായി തന്നെ നിൽക്കും.
0: ആമേൻ
2: എന്ന് പറഞ്ഞാട്ടെ.
0: Hallelujah.
2: Hallelujah.
0: Another man in my own country also one day came to me in a totally different separate thing.
2: വേറെ എന്റെ രാജ്യത്തുള്ള വേറൊരു ചെറുപ്പക്ക വേറൊരാൾ എന്റെ അടുത്ത് വന്നു വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെ പറ്റി.
0: He said to me, the Bible is so old. He was old himself.
2: ആ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു പറഞ്ഞു ഈ വചനം ഒത്തിരി പഴഞ്ചം പഴയതാണ്.
0: And suddenly it struck me.
2: പെട്ടെന്ന് എന്റെ മനസ്സിൽ പ്രകാരം തോന്നി.
0: Shall I tell you what I told him?
2: ഞാൻ അവനോട് പറഞ്ഞു നിങ്ങളോട് പറയട്ടെ.
0: I said to him, Mister.
2: ഞാൻ അവനോട് പറഞ്ഞു സാർ.
0: If a telephone directory gives me all correct numbers, I don't care how old it is.
2: നിങ്ങളുടെ ടെലിഫോൺ ഡയറക്ടറി പുതിയ അതിനകത്തുള്ള നമ്പർ തരുന്നിടത്തോളം കാലം എത്ര വർഷത്തിന് മുമ്പേ അത് പ്രിന്റ് ചെയ്തതാണെന്ന് എനിക്കൊരു വിഷയമല്ല.
0: Why not?
2: എന്തുകൊണ്ട്?
0: Because every time I pick a number and I dial it, I am getting through.
2: എപ്പോഴൊക്കെ ഈ ടെലിഫോണിന്റെ ബുക്ക് തുറന്നിട്ട് ആ നമ്പർ നോക്കി ഞാൻ ആ നമ്പർ കറക്കി മറ്റേ സൈഡിൽ കേൾക്കുന്നുവെങ്കിൽ,
0: I said, Mister, every time I open God's book, the Bible.
2: അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മിസ്റ്റർ ഞാൻ എപ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോഴും
0: any page,
2: ഏത് താൾ,
0: I am getting through to the throne of God.
2: ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് ചെന്നു കയറുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു.
0: Hallelujah.
2: Hallelujah.
0: This is the word of God.
2: ഇത് ദൈവത്തിന്റെ തിരുവായി മൊഴിഞ്ഞ വചനങ്ങളാണ്.
0: And this word says,
2: ഈ വചനം പറയുന്നു,
0: the blood of Jesus Christ, his son, washes us from every sin.
2: ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്.
0: And you will come to get the proof of it before this meeting is over. Tonight, your sin shall be washed away by the precious blood of Jesus.
2: ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ഈ സത്യത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച് മടങ്ങിപ്പോകും. കാരണം ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം ഇവിടെ പ്രവർത്തിച്ച് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
0: Amen.
2: Amen.
0: Now, number two.
2: രണ്ടാമത്തെ കാരണം.
0: Remember, number one was we believe that there's power in the blood of Jesus because the Bible explicitly says so.
2: ഞാൻ പറഞ്ഞില്ല ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് കണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ടെന്ന്. കാരണം ഈ പുസ്തകത്തെ മറ്റൊരു പുസ്തകം കൊണ്ട് ഖണ്ഡിക്കുവാൻ കഴിയാവുന്നതല്ല.
0: The second reason is actually I would say a complementary reason.
2: Hallelujah. രണ്ടാമത്തെ കാരണം വാസ്തവമായി ഞാൻ ഇതിനെ ഒന്ന് പ്രകാശിപ്പിക്കുവാൻ വേണ്ടി മാത്രം പറയുന്നു.
0: It's just an illustration of it.
2: ഇത് ഒരു ഉദാഹരണമായി മാത്രം നിങ്ങൾ കരുതുക.
0: Medical science tells us.
2: അതെ, മെഡിക്കൽ സയൻസ് നമ്മളോട് പറയുന്നു.
0: I'm not a medical doctor.
2: ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടർ അല്ല.
0: So I use the language of the lay people.
2: ഞാൻ സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ അങ്ങ് സംസാരിച്ചേക്കാം.
0: But this is what I read in a medical journal.
2: മെഡിക്കൽ ജേണലിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്.
0: It says that medical science tells us that a baby always gets the blood from the father.
2: മെഡിക്കൽ സയൻസ് പറയുന്നത് ഒരു കുഞ്ഞിനെ പിതാവിന്റെ രക്തമാണ് ഉള്ളതെന്ന്.
0: The blood from the father.
2: പിതാവിൽ നിന്നുള്ള രക്തം.
0: If there is any doubt as to the paternity of any child.
2: ഹല്ലേലൂയ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ പിതാവ് ആരാണെന്ന് അറിയുവാൻ ആ രക്തം പരിശോധിച്ചാൽ മതി.
0: God forbid, but suppose there is a baby born and there are three men who could be the father of that child.
2: അങ്ങനെ സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അബദ്ധവശാൽ ഒരു കുഞ്ഞ് ജനിച്ചു, പക്ഷേ മൂന്ന് പേരാണ് അതിന് പിതാവെന്ന് അവകാശം പറയുന്നുവെന്നിരിക്കട്ടെ.
0: What can be done to determine who the biological father of that baby is?
2: മാനുഷികമായിട്ടുള്ള പിതാവ് ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ തക്കവണ്ണം കഴിയും?
0: A medical doctor would take blood samples.
2: Doctors cheyyunnathu onnamathu blood sample edukkum.
0: A blood sample from the three men, 1, 2, 3.
2: Ee moonu perudeyum raktham alpam alpam alpam edukkum.
0: And a blood sample of the baby.
2: Ee kunninte raktham alpam edukkum.
0: And under the microscope.
2: And the microscope inde eduthu nokkum.
0: He can see the connection.
2: സൂക്ഷ്മദർശിനിയിൽ കൂടെ നോക്കുമ്പോൾ അവർക്ക് അതിന്റെ കണക്ഷൻ മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും.
0: If there is a connection or if there is no connection.
2: ആർക്കേതെങ്കിലും ഈ കുഞ്ഞുമായിട്ട് കണക്ഷൻ ഉള്ള പിതാവിന്റെ രക്തമുണ്ടോ അതോ ഇല്ലയോ എന്നറിയുവാൻ.
0: And then suddenly he sees a connection.
2: അതെ,
0: the doctor.
2: ഡോക്ടർ ഈ കണക്ഷൻ കണ്ടു കഴിയുമ്പോൾ.
0: And he turns to the man in the middle and he says, "Mister, you are the biological father of this child. The proof is in the blood."
2: നടുക്ക് നിൽക്കുന്ന പിതാവിന്റെ അടുത്ത് പറയും, മിസ്റ്റർ, നീയാണ് ഈ കുഞ്ഞിന്റെ പിതാവേ, കാരണം അതിന്റെ തെളിവ് ഈ രക്തം പരിശോധിച്ചപ്പോൾ എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു.
0: The proof is in the blood.
2: ഇതിന്റെ തെളിവ് എന്ന് പറയുന്നത് രക്തത്തിനകത്താണ്.
0: The blood is speaking the truth.
2: അതെ, ആ രക്തമാണ് സത്യം സംസാരിക്കുന്നത്.
0: Now I have a question I want you to answer.
2: ഇന്ന് രാത്രി നിങ്ങളോട് എനിക്ക് ഒരു ചോദ്യമുണ്ട്, ദയവായി നിങ്ങൾ അതിന്റെ ഉത്തരം പറഞ്ഞാലും.
0: പ്ലീസ് ടെൽ മീ, ഹു വാസ് ദ ഫാദർ ഓഫ് ജീസസ്?
2: നിങ്ങൾ ദയവായി പറഞ്ഞാട്ടെ, യേശുവിന്റെ പിതാവ് ആരാണെന്ന്.
0: ഓ, യു ആർ വണ്ടർഫുൾ പീപ്പിൾ.
2: നിങ്ങൾ എല്ലാവരും നല്ല ബുദ്ധിയുള്ള ആളുകളാണ്.
0: യെസ്
2: യെസ്
0: ഗോഡ് was the father of Jesus.
2: യേശു ക്രിസ്തുവിന്റെ പിതാവ് ദൈവമായിരുന്നു.
0: Please listen to me.
2: ഒന്നാമത്തെ കാരണം,
0: if Joseph had been the father of Jesus,
2: യോസേഫ് യേശുവിന്റെ പിതാവായിരുന്നുവെങ്കിൽ,
0: the blood of Jesus would have had no power at all.
2: യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് യാതൊരു ശക്തിയും കാണുകയില്ലായിരുന്നു.
0: If Joseph had been the father of Jesus,
2: യേശു ക്രിസ്തുവിന്റെ പിതാവ് യോസേഫ് ആയിരുന്നുവെങ്കിൽ,
0: the blood of Jesus would have been sinful blood, like my blood and like your blood.
2: യേശു ക്രിസ്തുവിന്റെ രക്തവും നമ്മളുടെ രക്തത്തെ പോലെ സാധാരണ രക്തം മാത്രമായിരുന്നു.
0: But the Bible takes greatest care to explain to us how Jesus was conceived.
2: വളരെ സൂക്ഷ്മതയോടെ ദൈവത്തിന്റെ തിരുവചനം സമയമെടുത്ത് യേശു എങ്ങനെ ഉൽപാദനായി എന്ന് നമ്മെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നു.
0: ബിക്കോസ് ഓൺ ദിസ് അവർ ഹോൾ സൽവേഷൻ ഹിഞ്ചസ്.
2: കാരണം ഈ ഒരൊറ്റ സത്യത്തിലാണ് നമ്മളുടെ എല്ലാവരുടെയും രക്ഷ, വീണ്ടെടുപ്പ് എന്നുള്ളത് തൂങ്ങിക്കിടക്കുന്നത്.
0: Luke's gospel, for instance, gives us a clear report.
2: ലൂക്കോസിന്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചരിത്ര റിപ്പോർട്ട് തരികയാണ്.
0: Luke in his time was a medical doctor.
2: ലൂക്കോസ് നമുക്കറിയാമല്ലോ, താൻ ഒരു വൈദ്യനായിരുന്നു, അതാ ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു.
0: Oh no, it was not the time of medical science. No.
2: അതെ, മെഡിക്കൽ സയൻസിന്റെ സമയമല്ലായിരുന്നു, അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു.
0: But at least I believe Dr. Luke was a thorough man.
2: ഞാൻ പറയുന്നു, വളരെ ക്ലിപ്തമായി കാര്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിവുള്ള ഒരു വൈദ്യനായിരുന്നു ലൂക്കോസ്.
0: And before Dr. Luke wrote his gospel, I believe he went for an interview with Mary, the mother of Jesus.
2: ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് താൻ ഈ കാര്യങ്ങൾ എഴുതുന്നതിന് മുമ്പ് മറിയയുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം ഒരു ആശയവിനിമയം നടത്തി കാണും.
0: He said, Mary, tell me, how did you conceive Jesus?
2: Mariye, deva ennode paranju, nee engeneyana Yesuvine garbhithayai theernathu?
0: Mary said to him, I now paraphrase.
2: Hallelujah, yes, Maria, Yesuvinode ipragaram paranju kaanum. Maria, Lucasinode paranju kaanum. Maria paranju.
0: She said, I was engaged to Joseph, but we had not come together sexually.
2: ഞാൻ യോസേഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്നു, പക്ഷേ ശാരീരികമായി താനുമായി ഒരു ദിവസം പോലും ഒരിക്കൽ പോലും ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല.
0: When suddenly the angel Gabriel came and appeared to tell me that I would bring into this world the savior of the world.
2: പെട്ടെന്ന് ഗബ്രിയേൽ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ലോകത്തിന്റെ രക്ഷകനെ നിനക്ക് നിന്റെ ഉദരത്തിൽ കൂടി നീ പുറത്തു കൊണ്ടുവരുമെന്ന് എന്നോട് പറഞ്ഞു.
0: Dr. Luke said, "Yes, Mary, that's wonderful. I want to know, how was the moment of conception?"
2: ഡോക്ടർ ലൂക്ക് പറഞ്ഞു, അത് വളരെ ആശ്ചര്യമായ കാര്യമാണ്, പക്ഷേ നീ എന്നാണ് ഗർഭം ധരിച്ചതെന്ന് പറ.
0: And what Mary said, he wrote down. Read it in Luke chapter 1.
2: അവൾ എഴുതിയിട്ട് ലൂക്കിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എഴുതി കാണിച്ചു.
0: She said, "The power of the Almighty overshadowed me."
2: അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ നിഴലിട്ടു.
0: And she said, "I conceived of the Holy Spirit."
2: ആ ശക്തി എന്റെ മേൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഗർഭം ധരിച്ചു.
0: Why is there power in the blood of Jesus?
2: എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുള്ളത്?
0: Because the blood of Jesus was the only blood the Bible calls precious.
2: ഹല്ലേലൂയ! കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്തെ മാത്രമാണ് ദൈവത്തിന്റെ വിശുദ്ധ വേദപുസ്തകം ഏറ്റവും വിലയേറിയ രക്തം എന്ന് വിളിക്കുന്നത്.
0: Why is there power in the blood of Jesus?
2: എന്തുകൊണ്ടാണ് യേശുവിന്റെ രക്തത്തിന് ശക്തിയുള്ളത്?
0: Because Jesus did not have an earthly father.
2: കാരണം യേശുവിന് ഭൗമികമായിട്ടുള്ള ഒരു പിതാവില്ലായിരുന്നു.
0: The father of Jesus was the heavenly father.
2: യേശുക്രിസ്തുവിന്റെ പിതാവ് സ്വർഗീയമായ പിതാവായിരുന്നു.
0: His blood had qualities that could not be equaled or could not be copied by anybody.
2: ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും അത് പകർത്തിയെടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള അത്യുത്തമമായ ശക്തി സ്വർഗീയ പിതാവിന്റെ രക്തത്തിനുണ്ട്.
0: Chapter 20 even speaks about the blood of God. It always puzzled me, but that's there in Greek.
2: Apostola pravarti 20th adhyayathil pidavaya devathinte rakthathe patti parayunnunde. Palappozhum njan adu vaichachayappettittunde. Moolabhashiyaguna Greekil angane thanneyanu ezhuthirikkunnathu.
0: You say God is spirit, Mary was flesh and blood. How could God be the father?
2: നിങ്ങൾ ഒരു പക്ഷേ പറഞ്ഞേക്കും, ദൈവം ആത്മാവാകുന്നു, മറിയ ശരീരത്തിൽ മാംസപേശികളുള്ളവൾ, രക്തസംബന്ധമായിട്ടുള്ളവൾ, എങ്ങനെ അവൾക്ക് ഗർഭം ധരിക്കുവാൻ കഴിയും?
0: It is easy to explain.
2: അത് വളരെ നിസ്സാരമായി എനിക്ക് വിശദീകരിക്കുവാൻ കഴിയും.
0: Godhood and manhood became one in the womb of the Virgin Mary.
2: ദൈവത്വവും മനുഷ്യത്വവും കൂടി അതേ മറിയയാകുന്ന കന്യയാകുന്ന മറിയയുടെ ഉദരത്തിലേക്ക് പ്രവേശിപ്പാൻ തുടങ്ങി.
0: And this precious blood Jesus carried in his veins, the price for our redemption.
2: യേശുക്രിസ്തുവിന്റെ നാഡീനരമ്പുകളിൽ കൂടി ഒഴുകുന്നതാകുന്ന ആ രക്തം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന് വിലയ്ക്ക് വേണ്ടുന്ന അതേ മറുവിലയാകുന്ന രക്തമായി മാറുകയാണ്.
0: When wicked people grabbed Jesus and nailed him to a cross.
2: വക്രതയുള്ളതാകുന്ന ഒരു കൂട്ടം ജനം യേശുവിനെ പിടിച്ച് ക്രൂശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടു.
0: His body was pierced. The container of this very precious blood was broken and the blood flowed out. Since then, there is salvation for the whole world.
2: Yes.
0: Shout hallelujah!
2: യേശുക്രിസ്തുവിന്റെ കരങ്ങളിലും കാലുകളിലും ആണികൾ അടച്ചു തുളയ്ക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിന്റെ ചർമ്മങ്ങൾ പൊട്ടി രക്തമൊഴുകുവാൻ തുടങ്ങി. പക്ഷേ അത് മാനവരാശിയുടെ പാപത്തിന് മറുപടിയായി തീരുവാൻ സാധ്യതയായി തീരും.
0: flowing from Calvary through the ages.
2: കാൽവറിയിൽ നിന്നും ആ രക്തപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തലമുറ തലമുറയായി ആ രക്തപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
0: Tonight,
2: ഇന്ന് രാത്രിയിൽ,
0: one drop of this precious blood is enough to break every curse, every sin, every torment, and give you salvation.
2: അരക്കിട്ടുറപ്പിച്ചിന്ന് രാത്രി വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ യേശുവിന്റെ ഒരു തുള്ളി രക്തം മതി നിന്റെ സകല ശാപങ്ങളും അകറ്റുവാൻ, നിന്റെ സകല ബദ്ധതകളും മുറിക്കുവാൻ. ആ രക്തത്തിന്റെ പ്രവൃത്തി ഇന്ന് അവൻ വെളിപ്പെടുത്തും.
0: There is power in the blood of Jesus.
2: യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്.
0: I say there is power, power, wonder working power in the blood of Jesus.
2: ഞാൻ വീണ്ടും പറയുന്നു, യേശുവിന്റെ രക്തത്തിന് രക്തത്തിന് അത്യത്ഭുതമാകുന്ന ശക്തിയോട് പ്രവർത്തിപ്പാൻ ഇന്ന് രാത്രിയും കഴിയുമെന്ന്.
0: Hallelujah.
2: Hallelujah.
0: Hallelujah.
2: Hallelujah.
0: Hallelujah.
2: Hallelujah.
0: When the anointing comes on me, I always like to shout, Hey!
2: Hallelujah! The abhishekam eppo ennodu vyaparikkumbodum nan hey ennu parayarundu.
0: Amen. Never mind.
2: Amen. Ningalkku adu manasilayennu thonundu.
0: Hallelujah.
2: Hallelujah.
0: I can feel in my heart.
2: Adante hrudayathinagathe innu manasilakkunnu.
0: This risen Lord is here right now.
2: Nammalathu
0: this risen Lord is here right now.
2: ഉയർപ്പ് പ്രാപിച്ച, പുനരുത്ഥാനം പ്രാപിച്ച യേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്.
0: You don't need, you may have come with the biggest burden, you will go home rejoicingly.
2: വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, വലിയൊരു ഭാരത്തോടെ, നിനക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയാത്തൊരു ഭാരത്തോടെയാണ് നീ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ഭാരം മാറിയവനായി, ഭാരം മാറിയവനായി ഇന്ന് രാത്രി നീ ഇവിടെ നിന്ന് മടങ്ങി പോകും.
0: Hallelujah.
2: Hallelujah.
0: There is power in the blood of Jesus.
2: യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്.
0: Just shake your neighbor's hand and say there's power in the blood of
2: നിന്റെ അരികിൽ ഇരിക്കുന്ന വ്യക്തിയുടെ കരങ്ങൾക്ക് ഹസ്തദാനം കൊടുത്തുകൊണ്ട് പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്.
0: There's power in the blood of Jesus.
2: യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്.
0: I must tell you another story I've already told around the world.
2: Hallelujah. ഞാൻ ലോകത്തിലെ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാകുന്ന ഒരു സംഭവകാര്യം കൂടെ പറയാൻ ഇഷ്ടപ്പെടുന്നു.
0: Do you want to hear it?
2: നിരാത്രം നിങ്ങൾക്ക് കേൾക്കണമോ?
0: Hey!
2: Hey!
0: I was invited to come for a panel discussion on national television.
2: National television ഉള്ളതാകുന്ന ഒരു പാനൽ സെക്ഷനിൽ സംസാരിപ്പാൻ എന്നെ ക്ഷണിച്ചു.
0: Experts discuss religious questions, they said.
2: വളരെ പാരം പഴക്കമുള്ളതാകുന്ന ബുദ്ധി സാമർത്ഥ്യക്കാൾ എന്നോട് ഒരു മതപരമായ ചോദ്യം ചോദിച്ചു.
0: I enjoyed it very much because I love to speak up for Jesus, my Lord.
2: ആ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി, കാരണം യേശുവിനെ പറ്റിയാണല്ലോ എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചത്.
0: And I went around the whole country.
2: ലോകത്ത് ആ രാജ്യത്തിലുള്ള എല്ലാവരും ഇത് കേൾക്കത്തക്ക രീതിയിൽ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
0: One day I arrived at a television house.
2: ഞാനൊരു ടെലിവിഷൻ ഹൗസിൽ ചെന്നു.
0: And I see there's only one other panel member.
2: ആ മറ്റൊരു പാനൽ മെമ്പർ കൂടെ അവിടെ കാണുന്നുള്ളൂ.
0: Myself.
2: ഞാനും.
0: The other panel member, an atheist. A top intellectual atheist.
2: അവിടെ മറ്റേ ഒരു പാനൽ മെമ്പറും കൂടെ ഉള്ളൂ. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, വളരെ ബുദ്ധിസാമർത്ഥ്യനായ, ബുദ്ധിരാക്ഷസനായ ഒരു നിരീശ്വരവാദി.
0: And the moderator.
2: അത് കഴിഞ്ഞിട്ട് മോഡറേറ്റർ ആയിട്ടുള്ള വ്യക്തി.
0: സോ ദി ഏതിയസ്റ്റ്, വെൻ വി ഗോട്ട് ഓൺ ദി എയർ, ദി ഏതിയസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ചാർജ്ഡ് മീ.
2: ആ നിരീശ്വരവാദി ഞങ്ങൾ ടെലിവിഷനിൽ തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് പെട്ടെന്ന് ഇപ്രകാരം ആക്രോശിച്ച് ചോദിച്ചു.
0: You know, like a bull charges the torero in a bull ring.
2: ഒരു മൂരി ചാടുന്നതിന്റെ കൂട്ട് എന്റെ അടുത്തേക്ക് ചാടി വന്നുകൊണ്ട് ചോദിക്കുകയാണ്.
0: This is what he said.
2: ഇതാണ് എന്നോട് ചോദിച്ചത്.
0: He said, Bonke, you preach that there's power in the blood of Jesus.
2: ബോങ്കെ, നിങ്ങൾ പ്രസംഗിക്കുന്നല്ലോ യേശുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ടെന്ന്.
0: I said, yes, I do.
2: ഞാൻ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്ന ആളാണ്.
0: He said, I refute this.
2: ഞാൻ അത് തിരസ്കരിക്കുന്നു.
0: I don't believe it.
2: ഞാൻ അത് വിശ്വസിക്കുന്നില്ല.
0: He says, I say there is no power in the blood of Jesus.
2: ഞാൻ പറയുന്നു, യേശുവിന്റെ രക്തത്തിന് ഒട്ടുമേ ശക്തിയില്ല.
0: I said, why do you say that?
2: ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയുന്നതിന്റെ കാരണം?
0: He said, the blood of Jesus is already 2000 years in this world.
2: അദ്ദേഹം എന്നോട് പറഞ്ഞു, 2000 വർഷമായി യേശുവിന്റെ രക്തം ഈ ഭൂമിയിൽ വീണിട്ട് അതിന്റെ കാലാവധി കഴിഞ്ഞു.
0: But he said, the world, instead of being better today, is worse today.
2: ഇന്ന് ഈ ലോകം നന്നാവുന്നതിനേക്കാൾ അത് ഏറ്റവും മ്ലേച്ഛകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: But if, as you say, there's power in the blood of Jesus, the world would be better today.
2: നീ പറയുന്നതിന്റെ കൂട്ട് യേശുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്രയോ മെച്ചമായ രീതിയിലായിരുന്നേനേമായിരുന്നു.
0: He said, that's why I say there is no power in the blood of Jesus.
2: അതുകൊണ്ടാണ് ആ നിരീശ്വരവാദി പറഞ്ഞു, ഞാൻ പറയുന്നത് യേശുവിന്റെ രക്തത്തിന് ശക്തിയില്ല എന്ന്.
0: Hey, I said to him, mister, hold it, I would like to answer.
2: ഞാൻ പറഞ്ഞു, മിസ്റ്റർ, ഒരു നിമിഷം നിക്കേ, ഞാൻ അതിന് മറുപടി പറയാം.
0: I say, mister, there is also a lot of soap in this world, yet many people are still dirty.
2: ഞാൻ പറഞ്ഞു, മിസ്റ്റർ, ഈ ലോകത്തിൽ ഒത്തിരി സോപ്പുകളും സോപ്പ് കട്ടകളും ഉണ്ട്, എത്രയോ പേര് കഴുകട്ടും ഇത്രയും ഇന്നും മലിനീകരിക്കപ്പെട്ട രീതിയിൽ, അഴുക്ക് പിടിച്ച രീതിയിൽ ലക്ഷോപലക്ഷം ആളുകൾ ശേഷിക്കുന്നുണ്ട്.
0: I say, mister, let me explain to you how soap works.
2: ഞാൻ പറഞ്ഞു, നിനക്കറിയത്തില്ലെങ്കിൽ സോപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം.
0: If I am dirty,
2: ഞാൻ അശുദ്ധനാണെങ്കിൽ,
0: and I stand next to a piece of soap, very close,
2: ഞാൻ സോപ്പിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ,
0: I am not automatically clean.
2: ഞാൻ ഈ സോപ്പിന്റെ അടുത്ത് നിന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ശുദ്ധീകരണം പ്രാപിക്കത്തില്ല.
0: I said, mister,
2: ഞാൻ പറഞ്ഞു, മിസ്റ്റർ,
0: even if you work in a soap factory, you are not automatically clean.
2: നീ സോപ്പ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയിരുന്നാൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് ശുദ്ധി പ്രാപിക്കുവാൻ പോകുന്നില്ല.
0: I said, mister,
2: ഞാൻ പറഞ്ഞു, മിസ്റ്റർ,
0: if you want to know what soap can do, you have got to do something first.
2: നീ സോപ്പിനെ ഇന്നെക്കെന്ത് ചെയ്യുവാൻ തക്കവണ്ണം മനസ്സിലാക്കണമെങ്കിൽ പ്രാരംഭമായി നീ ഒന്ന് ചെയ്യേണ്ടതിരിക്കുന്നു.
0: I said, mister, if you want to know what soap can do,
2: ഞാൻ പറഞ്ഞു, മിസ്റ്റർ, ഈ സോപ്പ് നിനക്കെന്തോ ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ,
0: you must lift your hand,
2: ഞാൻ പറഞ്ഞു, നിന്റെ കരങ്ങളെ ഉയർത്തി,
0: take the soap,
2: ഈ സോപ്പിനെ എടുത്ത്,
0: and apply it,
2: അതുകൊണ്ട് നിന്റെ ദേഹം ഒന്ന് തേക്കണം. Praise the Lord.
0: Then you will know what soap can do.
2: അപ്പോൾ നീ മനസ്സിലാക്കും ഈ സോപ്പിന് നിനക്കെന്തോ ഗുണം ചെയ്യുവാൻ കഴിയുമെന്ന്.
0: I said, mister, and so it is with the blood of Jesus Christ.
2: ഞാൻ പറഞ്ഞു, മിസ്റ്റർ, അതുപോലെയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയും.
0: It's not enough to know about it. It's not enough to hear about it. I said, mister, I now challenge you. Reach out for the blood of Jesus.
2: ഞാൻ പറഞ്ഞു, മിസ്റ്റർ, അതിനെപ്പറ്റി അറിഞ്ഞാൽ മാത്രം പോരാ, അതിനെപ്പറ്റി കേട്ടാൽ മാത്രം പോരാ, അതിനെപ്പറ്റി വായിച്ചാൽ മാത്രം പോരാ, അതിനെ കൈനീട്ടി സ്വായത്തമാക്കുവാൻ നീ തന്നെ ഒരു തീരുമാനമെടുക്കണം.
0: Apply it to your sinful life.
2: അത് നിന്റെ പാപമംഗലമാകുന്ന ജീവിതത്തിലേക്ക് ഒന്ന് പ്രായോഗികമാക്കി തീർക്ക.
0: And if you do that, mister,
2: mister, താങ്കൾ അങ്ങനെ ചെയ്താൽ,
0: suddenly,
2: പെട്ടെന്ന്,
0: the power of God will go through you like a hot rod.
2: ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തി ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കുന്നത് നിനക്ക് തിരിച്ചറിയുവാൻ കഴിയും.
0: I said, mister,
2: ഞാൻ പറഞ്ഞു, മിസ്റ്റർ,
0: you will jump to your feet.
2: നിന്റെ കരങ്ങൾ കാലുകളിൽ നീ നൃത്തം ചെയ്യാൻ തുടങ്ങും.
0: You will throw up your arms.
2: നിന്റെ കരങ്ങൾ നീ ഉച്ചത്തിൽ ഉയർത്തും.
0: You will join hundreds of millions of people all over the world who shout and say there is power, wonder working power in the blood of Jesus.
2: നീയും ലക്ഷോപലക്ഷം കോടാനകോടി ജനങ്ങളോട് ചേർന്ന് ഒരുമിച്ച് പറയും യേശുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ട്, ഉണ്ട്, അത്ഭുതം ചെയ്യുവാൻ ശക്തി ഉണ്ട്.
0: Shake your other neighbor's hand and say, there is power in the blood of
2: Jesus.
0: Amen, amen, amen, amen. The atheist, he said to me, oh, that was all on the air, all on the air.
2: Huh?
0: The atheist said to me, oh, Ponke, I feel something emanating from you.
2: Hallelujah. ഞങ്ങൾ ഈ ടെലിവിഷൻ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ വ്യക്തിനോട് പറയുകയാണ്, ബോങ്കെ, എനിക്ക് എന്തോ എന്റെ ശരീരത്തിൽ നീ ഇത് സംസാരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു.
0: He said, I can't explain, but something is flowing from you. I can feel it.
2: ഹാലലൂയ. എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ തക്കവണ കഴിയത്തില്ല, പക്ഷേ നീ ഇത് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു, അതെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല.
0: He said, I met some other evangelists, but I felt nothing flowing from them.
2: ഇതുപോലെയുള്ള സുവിശേഷകരുടെ അടുത്തൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല.
0: He said, and I think the other evangelists I met, they were amateurs and you are a professional.
2: Hallelujah. ഞാൻ പറയട്ടെ, ഇതിനു മുമ്പ് ഞാൻ പലരോടും തർക്കിച്ചിട്ടുള്ള സുവിശേഷകരുണ്ട്, അവരൊക്കെ കുറച്ച് പരിശീലനമുള്ളവരാണ്, എന്നാൽ നീ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുകയാണ്.
0: I said, mister, you are wrong again.
2: Naan parayo, mister, ninakku veendum thetti poi.
0: I'm not a professional evangelist. I will tell you what I am.
2: Naan parayo, naan oru professional evangelist alla. Naan aaranu ninne paranju manasilakki tharam.
0: I am a living proof of evidence that there is power in the blood of Jesus.
2: Ende യേശുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് ഞാനെന്ന് ഇന്ന് രാത്രി ഞാൻ പറയുന്നു.
0: Come on, shout hallelujah, but do something.
2: Hallelujah എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സന്തോഷിക്കട്ടെ.
0: Hallelujah.
2: Hallelujah.
0: There's power in the blood of Jesus.
2: യേശുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ട്.
0: Half an hour later, I was walking to my car. In the parking lot.
2: Parking lot il ara manikkurukalkku munpu njan inge nadannu kondu pogiyirunnu.
0: Suddenly somebody taps me on my shoulder from behind.
2: Aro ende tholil ingane vanna tattunnathu pole enikku anubhavattu.
0: I look around.
2: Njan thirinju nokki.
0: My atheist.
2: Adhe aa program nadandukondirikkumbol ee atheist aanu ende poragil ninnu tottikondirunnathu.
0: He comes close to my ear.
2: എന്റെ ചെവിയുടെ അടുക്കലേക്ക് വന്നു.
0: He says, Ponke, will you please pray for me?
2: Ponke, ദയവായി എനിക്ക് വേണ്ടി താങ്കൾ ഒന്ന് പ്രാർത്ഥിക്കാമോ?
0: Tonight I will also pray for you.
2: ഇന്ന് രാത്രി അന്ന് ഞാൻ ആ നിരീശ്വരവാദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്.
0: Forgiveness of sins can only come through the precious blood of Jesus.
2: നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏത് പാപമായിരുന്നെങ്കിലും യേശുവിന്റെ രക്തത്തിൽ കൂടി അത് നിങ്ങളെ വിട്ടുമാറി എന്നേക്കുമായി വിട്ടുമാറുന്നത് ഇന്ന് രാത്രി അനുഭവിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകും.
0: And in a few minutes, I would like to put my arm around your shoulder and take you to that wonderful Jesus who loves you so much and who is willing to break that curse of sin.
2: എന്നരാത്രി വാക്കും ഭാഷണവും കൂടാതെ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നത് ഒരുപക്ഷെ എന്റെ കരകൾ നിങ്ങളുടെ തോളിലിട്ടുകൊണ്ട് നിങ്ങളെ ഈ പ്രാർത്ഥനയിൽ കൂടെ നയിച്ചിട്ട് സ്വർഗത്തിലേക്ക് ഒന്ന് കൊണ്ടെത്തിക്കാമെന്ന്. പക്ഷേ ഞാനത് കണ്ടില്ല എങ്കിലും ഒരു വ്യക്തി ഇന്ന് രാത്രി അത് ചെയ്തെടുക്കും നിങ്ങൾക്ക് വേണ്ടി.
0: You won't pay one rupee. The only condition is ask and you shall receive.
2: ഒരു രൂപ പോലും നിങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കേണ്ടുന്നതില്ല. സൗജന്യമായി നിങ്ങൾ ചോദിച്ചാൽ ഈ വലിയ വിലയേറിയ രക്ഷയെ ദാനമായി ഇന്ന് രാത്രി അവൻ നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും.
0: There's power in the blood of Jesus.
2: യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്.
0: Are you happy people of Kochi?
2: കൊച്ചിയിലുള്ള ജനമേ നിങ്ങൾക്ക് സന്തോഷമാണോ?
0: Amen.
2: Amen.
0: Now,
2: ഇപ്പോൾ
0: I have one more point. Will you give me 5 more minutes or shall I stop now?
2: 5 മിനിറ്റ് കൂടെ പ്രസംഗിക്കാൻ നിങ്ങൾ എനിക്ക് തരുമോ?
3: 5 more minutes take it.
0: Oh. But remember my minutes have got more than 60 seconds each. Hallelujah. Amen. I've got one more point, but I think it's the best of all.
2: ഇന്ന് രാത്രി ഒരു പോയിന്റ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിലേക്ക് പറഞ്ഞതിലേക്ക് ശ്രേഷ്ഠമായ പോയിന്റ് അതാണ്.
0: You know, so far I spoke to you about the internal application of the blood of Jesus Christ.
2: നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിനോടകം ഹൃദയത്തിനകത്ത് ആന്തരികമായി യേശുവിന്റെ രക്തത്തെ നിങ്ങൾ പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്.
0: In a few moments, anyone who wants to receive Jesus so that he may wash away all your sins, that you may join the family of God, that will happen inside of you.
2: ചില നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രാർത്ഥന ഏറ്റുപറയുവാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളത് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉള്ള സകല പാപവും മാറി നിങ്ങളൊരു പൂർണ്ണ അന്തരീക്ഷത്തിൽ പൂർണ്ണ വ്യത്യാസത്തിലെത്തി സ്വർഗത്തിലുള്ള സകല കുടുംബങ്ങളോടും നിങ്ങൾ ചേരുവാൻ പോകുന്ന നിമിഷമായി മാറുവാൻ പോകുകയാണ്.
0: It's the internal application of the precious blood of Jesus.
2: യേശു ക്രിസ്തുവിന്റെ ഏറ്റവും നിഷ്കളങ്കമായ നിസ്തുല്യമായ വിലയേറിയ രക്തത്തെ നിങ്ങളുടെ അകത്ത് നിങ്ങൾ പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അത്.
0: Now I want to talk to you about an external application of the blood of Jesus.
2: ആന്തരികമായിട്ടല്ല ബാഹ്യമായിട്ട് പുറമേ യേശുവിന്റെ രക്തം നിങ്ങൾ പുരട്ടുന്ന ഒരു പ്രവൃത്തിയുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത്.
0: Wave if you are listening, please.
2: ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കൈകളെ സ്വർഗത്തിലേക്ക്
0: വീശിക്കണം. This is fantastic.
2: ഇത് വളരെ ആശ്ചര്യമേറിയ വിഷയം.
0: I found it in the book of Leviticus.
2: ലേവ്യ പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം അത് കണ്ടു.
0: Yes, you will never believe it. Leviticus chapter 8.
2: ലേവ്യ പുസ്തകം 8-ാം അധ്യായം.
0: Verse 24, 23, 24 and following.
2: 8-ാം അധ്യായത്തിന്റെ 23 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ.
0: I will cannot read all these verses, it would take too much time.
2: Adu mattavum enikku vaikkuvan pattunnilla karanam adhigam samayam edukkum.
0: Write down the reference please and read it at home.
2: Devai ningalkku kaliyumengil ee adhyayam onnu kurichiduka leviya pustakam.
0: I will tell you, give you the gist of what it says here, okay?
2: 8-aam adhyayathinte 23 mudhalulladhil ettavum adhe kaadalayittulla karyangal njan ningalkku parannu tharam.
0: It says Moses took the ram of consecration.